റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.

എൻ്റെ പേര് രവീഷ്, താമസം കൊച്ചി ഫോർട്ട് കൊച്ചി എന്നാണ് ഞാൻ വരുന്നത്. ഈ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ചിലപ്പോൾ ചെറിയ ചെറിയ ടാലൻസ് ഉള്ള കുറേ പേരുണ്ടാകും, ചിലപ്പോൾ നന്നായിട്ട് പാടുന്നവരാകാം, ചിലപ്പോൾ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവരാകാം, അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാണ് സത്യം പറഞ്ഞാൽ. വേറെ ഒരു സംഭവം എന്ന് വെച്ചാൽ, വീട്ടിൽ ജോലി ചെയ്യുന്ന

0: അമ്മമാരുണ്ടാവും, അവർക്ക് കുറേ ഹിഡൻ ടാലൻസ് ഉണ്ടാവും. അവരതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഒതുക്കി അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ മൂളിപ്പാട്ട് പാടി ഒതുക്കിയിരിക്കുക. അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാണ് സത്യം പറഞ്ഞാൽ. ഒരു ഒരു മണിക്കൂർ കാര്യമുള്ളൂ ഇവിടെ വന്ന് നിങ്ങളുടെ ലൈക്ക് ഫുൾ അങ്ങ് എന്തുവാ എല്ലാം മറന്ന് നിങ്ങളുടെ ഫുൾ പണ്ടത്തെ ഓരോ കഴിവുകളും എന്താണെങ്കിലും പാട്ടാണെങ്കിലും ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് അവതരിപ്പിക്കാൻ ഒരു വലിയൊരു ചാൻസ് ആയത്. കേൾക്കുന്ന ആർക്കെങ്കിലും ഇതേപോലെ ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു പേടിയും കൂടാതെ അവതരിപ്പിക്കാം.
1: അതെ, റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഇനി പറയുന്ന ഫോൺ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യാം. 6238810755 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 6238810755 റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചുതരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കുട്ടക.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ഹായ്, എൻ്റെ പേര് ശ്രുതി. ഞാനൊരു അധ്യാപികയാണ്, സ്വദേശം എറണാകുളം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്ന് ഉണ്ടായത്. ശബ്ദം കൊണ്ട് നമുക്കൊരു പാട്ട് മാത്രമല്ല, പാട്ടെന്നതിലുപരി ഇപ്പം മിമിക്രി ആവാം, അങ്ങനെ എന്ത് കലാപരമായിട്ടുള്ള കഴിവുള്ളവർക്കാണെങ്കിലും റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടാം. കോൺടാക്ട് നമ്പർ ഇതാണ്: 6 2 3 8 8 1 0 7 5 5. നമ്പർ ഒന്നുകൂടെ പറയാം: 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദ്രോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

0: മോദി 2026 ഫെബ്രുവരി 25-26 തീയതികളിൽ നടത്തിയ രണ്ട് ദിവസത്തെ ഇസ്രായേൽ സന്ദർശനം 2017 ചരിത്രപരമായ യാത്രയ്ക്ക് ശേഷമുള്ള അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സന്ദർശനം ഒരു വ്യക്തമായ സന്ദേശം നൽകുന്നതാണ്. ഇസ്രായേലുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഒരു പുതിയ നയപരമായ മാറ്റമല്ല, മറിച്ച് ദീർഘകാലമായി പിന്തുടരുന്ന വിദേശ നയത്തിന്റെ തുടർച്ചയാണ് എന്നതാണ് നയതന്ത്ര തലത്തിലെ വാസ്തവം. പശ്ചിമേഷ്യയോടുള്ള ഇന്ത്യയുടെ വിദേശ നയം എല്ലായ്പ്പോഴും തന്ത്രപരമായ സ്വാതന്ത്ര്യത്തെയും രാജ്യത്തിന്റെ പ്രായോഗികമായ ദേശീയ താൽപര്യങ്ങളെയും അടിസ്ഥാനമാക്കിയായിരുന്നു. സാഹചര്യമനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതുമായിരുന്നു. പതിറ്റാണ്ടുകളായി രാജ്യം ഇസ്രായേൽ, അറബ് രാജ്യങ്ങൾ, ഇറാൻ എന്നിവയുമായി ബന്ധം നിലനിർത്തി വരുന്നത് ഊർജ്ജ സുരക്ഷ, വ്യാപാരം, പ്രവാസികളുടെ ക്ഷേമം, ഭീകരവിരുദ്ധ സഹകരണം, സാങ്കേതിക പുരോഗതി തുടങ്ങിയ കാരണങ്ങളാലാണ്. ഈ മേഖലയിലെ സങ്കീർണതകൾ കാരണം സ്ഥിരമായ കൂട്ടുകെട്ടുകളിലേക്കുള്ള അടുക്കളികളിൽ സൂക്ഷ്മമായ സമീപനമാണ് ഇന്ത്യയെന്നും സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിന്റെ അടിസ്ഥാനം 1992 സ്ഥാപിക്കപ്പെട്ടത്. അന്നത്തെ സർക്കാർ പൂർണമായ നയതന്ത്ര ബന്ധം ഇസ്രായേലുമായി സ്ഥാപിച്ചു. അതിനുശേഷം പ്രതിരോധവും സാങ്കേതിക വിദ്യയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിച്ചു. ഇസ്രായേൽ ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ പങ്കാളികളിൽ ഒരാളായി മാറി. കൃഷി, ജലമാനേജ്മെന്റ്, സൈബർ സുരക്ഷ, നവോത്ഥാന മേഖലകൾ എന്നിവയിലും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വ്യാപകമാക്കി. വിവിധ സർക്കാരുകളുടെ കാലയളവുകളിലൂടെ ഈ ബന്ധം ക്രമാതീതമായി വളർന്നതും ഇരുകക്ഷി പിന്തുണയോടെ മുന്നേറിയതുമാണ്. സമീപ വർഷങ്ങളിൽ മാറിയത് നയത്തിന്റെ ദിശയല്ല, അതിന്റെ ദൃശ്യമായ പ്രകടനമാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഇസ്രായേലുമായുള്ള ബന്ധത്തെ പലസ്തീൻ പ്രശ്നത്തിൽ നിന്ന് വേർതിരിച്ചു കാണുന്ന സമീപനം സ്വീകരിച്ചു വരികയാണ്. ഇതിന്റെ അർത്ഥം പലസ്തീൻ വിഷയത്തിന്റെ പരിധിയിൽ മാത്രം ഇസ്രായേലുമായുള്ള ബന്ധം വിലയിരുത്താതെ തന്ത്രപരമായ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സമീപിക്കുക എന്നതാണ്. എന്നാൽ ഈ മാറ്റം പലസ്തീൻ രാഷ്ട്രത്തിനു ഇന്ത്യ നൽകുന്ന പിന്തുണയിൽ നിന്ന് പിന്നോട്ടു പോയതല്ല. ഇന്ത്യ ഇപ്പോഴും ചർച്ചകളിലൂടെ സാധ്യമാകുന്ന രണ്ടു രാഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കുകയും പലസ്തീൻ നേതൃത്വവുമായി നയതന്ത്ര ബന്ധം തുടരുകയും ചെയ്യുന്നു. പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ ഇസ്രായേൽ സന്ദർശനം ഈ നയപരമായ പരിണാമത്തെ വീണ്ടും ശക്തിപ്പെടുത്തുന്നതാണ്. ഗാസയിലെ വെടിനിർത്തലിനു ശേഷമുള്ള സംഘർഷാവസ്ഥ, അമേരിക്കൻ ഇറാൻ ബന്ധത്തിലെ പിരിമുറുക്കം, മാറുന്ന ഭൌതിക രാഷ്ട്ര കൂട്ടുകെട്ടുകൾ എന്നിവ ഉൾപ്പെടെയുള്ള മേഖല അസ്ഥിരതയുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ യാത്ര. ഇസ്രായേൽ പാർലമെന്റിൽ നടത്തിയ പ്രസംഗം, ഇസ്രായേൽ ഭരണാധികാരികളുമായുള്ള കൂടിക്കാഴ്ചകൾ, പ്രതിരോധ സഹകരണം, കൃത്രിമ ബുദ്ധി, സ്റ്റാർട്ടപ്പുകൾ, ബന്ധ സൌകര്യങ്ങൾ, വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ എന്നിവയെല്ലാം ഈ സഹകരണത്തിന്റെ ദീർഘകാല അടിത്തറകളെ വീണ്ടും അടയാളപ്പെടുത്തുന്നു. ഇസ്രായേൽ പാർലമെന്റിൽ ലഭിച്ച സ്റ്റാൻഡിംഗ് ഓവേഷനും സാംസ്കാരിക സൗഹൃദത്തിന്റെ വ്യക്തമായ പ്രകടനങ്ങളും പരസ്പര ബഹുമാനത്തിൽ വളർന്ന ഒരു ബന്ധത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഈ ബന്ധം പ്രതിരോധ ഇടപാടുകളിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് നവോത്ഥാന പരിസരങ്ങൾ, തന്ത്രപരമായ സംവാദങ്ങൾ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്നിവയെല്ലാം ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൌദി അറേബ്യ എന്നിവയുൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുമായുള്ള സാമ്പത്തികവും തന്ത്രപരവുമായ പങ്കാളിത്തങ്ങൾ ഇന്ത്യ തുടർച്ചയായി ശക്തമാക്കുന്നു. ഊർജ്ജ വിതരണം സ്ഥിരതയോടെ തുടരുന്നു. വ്യാപാരം വ്യാപകമായി വളരുന്നു. കൂടാതെ പശ്ചിമേഷ്യയിലാകെ വ്യാപിച്ചിരിക്കുന്ന പ്രവാസി സമൂഹം ഇന്ത്യയുടെ പ്രാദേശിക ഇടപെടലുകളിൽ നിർണായക പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ബഹുമുഖ സമീപനമാണ് ദീർഘകാലമായി ഇന്ത്യയുടെ പശ്ചിമേഷ്യ തന്ത്രത്തെ നിർവഹിച്ചിരിക്കുന്നത്. പ്രധാന ശക്തികൾ എല്ലാവരുമായി ഇടപെടുക, ഏകപക്ഷീയമായ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക, കൂടാതെ മാറിക്കൊണ്ടിരിക്കുന്ന ഭൌതിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ദേശീയ താൽപര്യങ്ങളെ സംരക്ഷിക്കുക അടക്കമുള്ളവയാണ് ലക്ഷ്യം. നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം പഴയ നയങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകുന്നതല്ല, മറിച്ച് പ്രായോഗിക യാഥാർത്ഥ്യബോധത്തെയും തുടർന്ന ഇടപെടലിനെയും മുൻനിർത്തുന്ന സ്ഥിരതയുള്ള ഒരു നയപരമായ മാറ്റത്തെ കൂടുതൽ ഉറപ്പിക്കുന്നതാണ്. മാറുന്ന കൂട്ടുകെട്ടുകളും പ്രാദേശിക അനിശ്ചിതത്വവും നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഈ തുടർച്ച തന്നെ ശക്തി പകരുന്നു. ഇന്ത്യയുടെ സന്ദേശവും വ്യക്തമാണ്, പങ്കാളിത്തങ്ങൾ വികസിക്കുകയും കൂടുതൽ ശക്തമാകുകയും ചെയ്യാം. പക്ഷേ സമതുലിത നയതന്ത്രവും തന്ത്രപരമായ സ്വാതന്ത്ര്യവും എന്ന അടിസ്ഥാന തത്വങ്ങൾ തുടർച്ചയായി നിലനിൽക്കും എന്നതാണ് ഈ സന്ദേശം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മൾ എങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കർണാടക സംഗീത പാഠമായ ആരോഹിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭ പാഠങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്വരസ്ഥാനങ്ങളും നമുക്ക് ഉറയ്ക്കുന്നതിന് വേണ്ടി ചരളി വരിശകൾ, വിവിധ സ്ഥായികൾ നമുക്ക് ഉറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മധ്യസ്ഥായി, മന്ത്രസ്ഥായി, മേൽസ്ഥായി തുടങ്ങിയ വരിശകളും

ഉള്ള ജണ്ടവരിശകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് വക്ര ജണ്ടവരിശകൾ എന്ന ഒരു വരിശയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചത് സ്വരങ്ങൾ ഘട്ടം ഘട്ടമായി ഓരോ സ്വരം കഴിഞ്ഞ് തൊട്ടടുത്ത സ്വരം തന്നെയാണ്, അതായത് സ രി ഗ മ എന്നുള്ള രീതി തന്നെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കുന്നത് സ്വരങ്ങൾ വിട്ടുവിട്ട് പാടും, സ മ ഗ മ ആ രീതിയിൽ വക്ര രീതിയിൽ നമ്മൾ വരിശകൾ പാടും. നമ്മുടെ ശബ്ദവും സ്വരസ്ഥാനവും കൂടെ ഇണങ്ങിച്ചേരാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വരിശകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. എൻ്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇന്നിവിടെ കർണാടക സംഗീത പഠനത്തിനായി എത്തിയിരിക്കുന്നത് നന്ദിനി, ആഗി, ജോയി, ഐശ്വര്യ, ദേവകി, ആൻ, അശ്വതി, എല്ലാവർക്കും ആരോഹിലേക്ക് സ്വാഗതം.

നമ്മളിന്ന് പഠിക്കുന്നത് വക്ര ജണ്ഡവരിശകൾ. ജണ്ഡവരിശകൾ തന്നെ വക്ര രീതിയിൽ സ്വരങ്ങൾ പാടുന്നു. ആദ്യത്തേത് സ സ മ മ ഗ ഗ രി രി സ സ രി രി ഗ ഗ മ മ.

0: അടുത്ത സ്പീഡ്
1: സ മമ ഗഗ രി സരി ഗഗ മമ
0: ഈ രീതിയിലാണ് പാടുന്നത്. നമുക്ക് ഒരുമിച്ച് ചേർത്ത് പാടാം.

നമ്മൾ ഒന്നാമത്തെ വക്രജണ്ട പരിശ പഠിച്ചു. അടുത്തത് രണ്ടാമത്തേത്, സമഗമ രിഗസരി സസരി രിഗമ. നമ്മൾ ആദ്യം പഠിച്ചതുപോലെ തന്നെയാണ്, ജണ്ടവരിശയല്ലാതെ സമഗമ രിഗസരി എന്ന് പാടുന്നത് മാത്രമേ ഉള്ളൂ.

രണ്ട് വക്രചണ്ഡ വരിശകളാണ് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ പഠിച്ചത്. സ്വരസ്ഥാനങ്ങൾ ഉറയ്ക്കാൻ വേണ്ടി എല്ലാ ദിവസവും ഈ വരിശകൾ പ്രാക്ടീസ് ചെയ്യണം ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മൾ എങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക്കാം.

0: ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ വന്ന് ഒരു പേടിയും കൂടാതെ അവതരിപ്പിക്കാം.
1: അതെ, റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഇനി പറയുന്ന ഫോൺ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യാം. 6 2 3 8 8 1 0 7 5 5 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 6 2 3 8 8 1 0 7 5 5 റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. സിനിമ കൊട്ടക. നിർവഹണം നന്ദിനി എൻ മേനോൻ.
1: കുറിപ്പിന്റെ കണക്ക് പുസ്തകം.

വഴിക്കണക്കുകളിൽ വഴുതി വീണവരിൽ പലരും ജീവിതത്തിൽ മറക്കാതെ കണക്കുകൾ മനസ്സിലെങ്കിലും കോറിയിടുന്നവരാണ്. ഒന്നു തൊട്ടെണ്ണാൻ തുടങ്ങിയ കാലം മുതൽക്കേ കാണുന്നതെല്ലാം എണ്ണങ്ങളാകും. ഒടുവിൽ ഓർമ്മയിൽ നിറഞ്ഞ പൂജ്യത്തിൽ നിന്ന് എത്ര പൂജ്യം എടുത്താലും പൂജ്യത്തിനോടൊത്ത് എത്ര പൂജ്യം കൂട്ടിവെച്ചാലും ഉത്തരം പൂജ്യം തന്നെയെന്ന അടിവരയിട്ട പുതിയ അറിവിനു മുൻപിൽ പലപ്പോഴും നാം നിസ്സഹായരാവാറുണ്ട്. മാസശമ്പളത്തിന്റെ കണക്കുകളിൽ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ജീവിത പ്രാരാബ്ധങ്ങളുടെ കണക്കുകൾ ഗൃഹനാഥൻ എന്നും നിരത്തുമ്പോൾ ചെയ്തു തീർത്തതിന്റെ കണക്കുകൾ അപ്പപ്പോൾ മാഞ്ഞുപോകുന്ന, ഇനി ചെയ്യാനുള്ളതിന്റേത് മാത്രം തെളിഞ്ഞു നിൽക്കുന്ന, ആർക്കുമറിയാത്ത വീട്ടമ്മമാരുടെ കണക്ക് പുസ്തകങ്ങൾ നാലു ചുവരുകൾക്കുള്ളിൽ തന്നെ തങ്ങി നിൽക്കും. ജീവിതത്തിന്റെ ലാഭനഷ്ട കണക്കുകൾ മാത്രം നോക്കി ഒരാൾക്ക് ജീവിക്കാൻ കഴിയുമോ? ആ ജീവിതം പകർത്തിയ സിനിമയാണ് കുറുപ്പിന്റെ കണക്കുപുസ്തകം. വിനയചന്ദ്ര കുറുപ്പ് ഇന്ന് തിരക്കുള്ള ഒരു ഫാക്ടറി ഉടമയാണ്. ലോകോത്തര നിലവാരം പുലർത്തുന്ന പല കമ്പനികളുടെയും മാനേജിംഗ് പാർട്ണറായി സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമുള്ളയാൾ. എന്നാൽ ഈ സ്ഥാനമാനങ്ങളും ഉയർന്ന ശമ്പളവും ഒന്നും അയാളിലേക്ക് അനായാസം വന്നു ചേർന്നവയല്ല. വളരെ ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചുപോയി. അമ്മയും സഹോദരനും സഹോദരിയും പിന്നെ അമ്മാവനും മാത്രമായ കുടുംബം പട്ടിണിയിലും ദാരിദ്ര്യത്തിനും ഇടയിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതിന്റെ ഫലമാണ് അയാളുടെയും കുടുംബത്തിന്റെയും ഇന്നത്തെ ഉയർന്ന നിലവാരമുള്ള ജീവിത സാഹചര്യം.

0: ഒരു ഭാര്യയായി ഒരുപാട് കാലം ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വിനയന്റെ വിജയത്തിൽ അഭിമാനിക്കുന്ന സന്തുഷ്ടയായ അമ്മയാണ് ഒരർത്ഥത്തിൽ വിനയന്റെ ആത്മവിശ്വാസം. വിനയചന്ദ്രൻ വിവാഹിതനുമാണ്. ഭാര്യ വസന്ത വക്കീൽ ഭാഗം പൂർത്തീകരിച്ചതായിരുന്നെങ്കിലും ഭാര്യയെ ജോലിക്ക് വിടാൻ വിനയൻ താൽപര്യപ്പെട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയ പിണക്കങ്ങളുടെ പേരിൽ വസന്ത പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് പോകാറ് പതിവാണ്. വിനയന്റെ അനിയനാണ് ശാന്തൻ. പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയൊന്നും ശരിയാവാത്തതിനെ തുടർന്ന് പല പല ബിസിനസ്സുകൾ ചെയ്ത് ഇപ്പോൾ ഒരു ഇലക്ട്രോണിക്സ് അപ്ലയൻസസിന്റെ കട നടത്തുകയാണ്. പലപ്പോഴും സ്റ്റോക്ക് എടുക്കാൻ ആവശ്യമുള്ള പണം തികയാതെ വരുമ്പോൾ വിനയൻ അറിയാതെ അയാളുടെ സുഹൃത്തുക്കളെ ചെന്നുകണ്ട് പണം കടം മേടിക്കുന്ന പതിവും ശാന്തനുണ്ട്. അന്ന് വൈകിട്ട് തന്നെ ഈ വിവരം വിനയൻ അറിയാറുമുണ്ട്. പലപ്പോഴും വിനയനായിട്ട് വഴക്കിട്ട് സ്വന്തം വീട്ടിൽ മാറി നിൽക്കുന്ന വസന്തയെ രണ്ടു ദിവസം കഴിഞ്ഞ് വിളിച്ചുകൊണ്ട് വരിക ശാന്തനാണ്. ഇരുവർക്കും ഒരനിയത്തി കൂടിയുണ്ട്, സതി. അവൾ ഹോസ്റ്റലിൽ നിന്ന് കോളേജിൽ പഠിക്കുകയാണ്. വിനയന്റെ അമ്മാവൻ ഗംഗാധരനും ഇവരുടെ കൂടെ തന്നെയാണ് താമസം. പതിവ് പോലെ ടൗണിൽ ഇലക്ട്രിക് കടയിലേക്ക് സാധനങ്ങൾ എടുക്കാൻ പോയ ശാന്തന് 5000 രൂപയുടെ കുറവ് വന്നു. വിനയന്റെ സുഹൃത്തിൽ നിന്ന് കാശ് കടം വാങ്ങി തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. എന്നാൽ ഈ കാര്യം അന്ന് വൈകിട്ട് തന്നെ വിനയന്റെ ചെവിയിലെത്തുമെന്ന് ശാന്തൻ അറിയാം. ചെറിയ ഒരു വാക്തർക്കത്തെ തുടർന്ന് വീട്ടിലേക്ക് പോയ വസന്തയുടെ അടുക്കലേക്ക് അയാൾ എത്തി.
1: കള്ളനും കൊള്ളക്കാരനും ഒന്നും ഓട്ടോറിക്ഷ ഒന്നും ഇറങ്ങില്ലല്ലോ.
2: ചെറുതമ്മേ, കൊടുക്കാനും വാങ്ങാനും ഉള്ളതാണല്ലോ കാശ്. ബന്ധവും പരിചയമുള്ളിടത്തിൽ നമുക്ക് ഇതൊക്കെ സാധിക്കൂ. ചേട്ടന്റെ രണ്ട് കൂട്ടുകാരിൽ ഒരാളെ വെറും ഒരു ഡ്രൈവറായിട്ട് ഞാൻ എയർപോർട്ട് വരെ കൊണ്ടാക്കിയതാ. മറ്റൊരാളവിടെ മദ്യമിച്ച് ഛർദ്ദിച്ച് കിടന്നപ്പോ ഞാനാ തൂക്കിയെടുത്ത് വീട് വരെ കൊണ്ടാക്കിയത്. എന്തെങ്കിലും ഒരു പ്രയോജനം ഇവരെ കൊണ്ട് എനിക്കും വേണ്ടേ? ചെക്ക് കൊടുത്തിട്ടുണ്ട്, മടങ്ങായിരുന്നാ പോരെ.
3: അതൊന്നും എനിക്കറിയില്ല. ചേട്ടന്റെ സ്വഭാവം അറിയാലോ.
2: അറിയാം, ചേട്ടന്റെ സ്വഭാവം അറിയാം, ചേട്ടത്തിയമ്മയുടെ സ്വഭാവം അറിയാം. ചേട്ടന്റെ സ്വഭാവം സൈക്ക വയ്യാഞ്ഞിട്ടാണ് ചേട്ടത്തിയമ്മ ഇവിടെ വന്ന സൗന്ദര്യ പിണക്കം നടിച്ചു നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ഒന്നും പറഞ്ഞിരിക്കണോ ചേട്ടത്തിയമ്മേ? പൈസ മേടിച്ച രണ്ടുപേരും ഇന്ന് തന്നെ ചേട്ടനെ വിളിച്ച് വിവരം പറയും. ചേട്ടൻ എന്റെ നേരെ ചന്ദ്രാസ് ഇളക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് വന്നാലും ശരി, ചേട്ടത്തിയമ്മ എന്റെ കൂടെ വന്നേ പറ്റൂ.
3: എന്നെ കൊണ്ടുപോകാൻ വേണ്ടി ശാന്ത നോക്കണ്ട, ഞാനില്ലാത്ത കുറവ് ശരിക്കൊന്ന് അറിയട്ടെ.
2: ആ, അതിപ്പോ ഞങ്ങളാ അറിയുന്നത്. സ്പെഷ്യൽ കടുപ്പത്തിൽ ചായ, 40 ഡിഗ്രി സെന്റിഗ്രേഡിൽ ചൂടുവെള്ളം, ഷേവ് ചെയ്യാനേ ബ്രഷിന്റെ തുമ്പത്ത് പേസ്റ്റ്.
4: താൻ വന്നോ സുഭദ്രേ? ശ്രീരാമന്റെ ലക്ഷണം വന്നിരിക്കുന്നു. സീനെ വിളിച്ചോണ്ട് വാ. നല്ല ചെണ്ട മുറിയൻ കപ്പയുണ്ട്, വെണ്ണ പോലെ വെന്തത്. എന്നാലും ഒന്നാം തരം കാന്താരി മുളക് ഒട്ടച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ചമ്മന്തി കഴിക്കുന്നോ?
2: വേണ്ട, എനിക്ക് ഇവിടെ നിന്ന് പോണം.
4: ആ, എന്നാ താൻ പോയി വല്ല കോഴിയിറച്ചിയോ ആട്ടിറച്ചിയോ പന്നിയിറച്ചിയോ കഴിച്ചാ മതി. തന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ. ഈ തലമുറയ്ക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല.
5: അപ്പോ ഇത്തവണത്തെ നിന്റെ വിരഹവാസം തീർന്നു മോളെ. കേട്ട ശാന്ത, സാധാരണ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകാൻ ഈ പിണക്കവും മാറി താമസവും ഒക്കെ മതി. പക്ഷേ ഞങ്ങൾക്ക് യാതൊരു പിണക്കവും ഇല്ല. അവൾ ഇവിടെ നിന്നോട്ടെ, ആണായിട്ടും പെണ്ണായിട്ടും ഞങ്ങൾക്ക് ഒന്നല്ലേ ഉള്ളു. ആ, ഏ ചെണ്ടമുറിയം വിളിക്കുക, ഞാൻ ഇപ്പൊ വരാം.
2: ചെറുതമ്മേ, ഈ ലക്ഷ്മണ ഒരു ഉപകാരം ചോദിച്ചാ ചെറുതമ്മ ചെയ്തു തരുമോ? എനിക്ക് വേണ്ടി ഇന്ന് രാത്രി ചേട്ടൻ ഒന്ന് ഫോൺ ചെയ്യും.
3: അത് വേണമെങ്കിൽ ചെയ്യാം.
2: അങ്ങനെയാണെങ്കിൽ 9:00 to 9:05 ഇടയ്ക്ക് വിളിക്കണം. വരുന്നോ ചെറുതമ്മേ? ചെറുതമ്മയുടെ വിശ്വാസത്തിന് പുറത്തെ ഞാൻ പോകുന്നത്, മറക്കരുത്. 9:00 to 9:05 ഇടയ്ക്ക്.
0: അങ്ങനെ ശാന്തൻ തിരിച്ചു വീട്ടിലെത്തി. അപ്പോഴേക്ക് അമ്മയും അമ്മാവനുമെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. ശാന്തനു വേണ്ടി സംസാരിക്കാൻ പോയ അമ്മാവന് വിനയന്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടുകയും ചെയ്തു.
6: നിങ്ങളൊക്കെയാണല്ലോ ഉപദേശികൾ. ആദ്യം ട്രാവൽസ് ഇട്ട് കൊടുത്തു, അങ്ങനെ എന്റെ കുറെ കാശ് പോയി. അത് കഴിഞ്ഞപ്പോ വീഡിയോ ഷോപ്പായി, അതും തൊലിച്ചു എന്റെ കുറെ കൂടെ കാശ് പോയി. ഞാനിനെ കാശ് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാണ് ഇലക്ട്രിക് ഷോപ്പ് ഇട്ട് കൊടുത്തത്. ഇപ്പൊ എന്റെ പേരും പറഞ്ഞ് നാട് മുഴുവൻ നടന്ന് തെണ്ടുക. എന്താ മിണ്ടാ നിൽക്കുന്ന പടി പോലെ?
2: എന്തായാലും ഞാനിന്ന് അവനോട് കാര്യമായിട്ട് സംസാരിക്കാം.
6: എന്റെ അനിയൻ
2: അമ്മാവ വയറ് നിറഞ്ഞോ?
7: നിനക്ക് വേണ്ടി ചിൽഡ്രനല്ല ഞാൻ അവന്റെ വായെന്ന് കേട്ടോണ്ടിരിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും ഞാൻ ജന്മം കൊണ്ട് നിങ്ങളൊക്കെ അമ്മാവനാ.
2: അമ്മാവൻ അറിയില്ലേ, നമ്മുടെ കുടുംബത്തിലെ ഏതോ കാരണവന്മാരെ തെറ്റി പേരിട്ടതാ വിനയചന്ദ്ര കുറുപ്പ്.

0: അല്ല ചേട്ടൻ വന്നേ അറിഞ്ഞില്ലായിരുന്നു. അല്ല ഞാനിവിടെ ഇല്ലായിരുന്നു, കോട്ടയം വരെ പോയിരിക്കുന്നത്. അവിടെ ചെന്നപ്പോ കൂടെ പഴയ പണിക്കര അച്ചാനെ കണ്ടു. അവർക്ക് ഭയങ്കര പരാതി, ചേട്ടനിപ്പോ അവിടെ നിന്ന് വിളിക്കുന്നില്ലെന്ന്. അല്ല ഞാൻ സ്റ്റോക്ക് എടുക്കാൻ ചെന്നപ്പോ ഒരു 5,000 rupees ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അവരുണ്ടായിരുന്നാലും ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നില്ല. ചെക്ക് കൊടുത്തിട്ടുണ്ട്
1: കേട്ടാ. ഒന്നും നാണം കിട്ടാൻ
0: ഫോൺ
2: അഭിനന്ദനങ്ങൾ. ആത്മാഭിമാനം സൂക്ഷിച്ചതിന്. ഭാര്യ വീട്ടിൽ പോയിട്ട് 7 ദിവസമായിട്ടും ഒരു ഫോൺ പോലും ചെയ്ത് വ്യക്തിത്വം കളഞ്ഞില്ലല്ലോ.
1: 24 മണിക്കൂറും വീട്ടിൽ ചുമ്മാതിരുന്നിട്ടും ഒരു ഫോൺ മുമ്പിൽ ഇരുന്നിട്ടും രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്ന ഭർത്താവിനെ ഒന്ന് ഫോണിൽ വിളിച്ച് അഭിമാനം കളഞ്ഞില്ലല്ലോ. സബാഷ്.
2: ഓ, കണക്ക് പുസ്തകം തുറന്നോ.
1: ഫോണാവണം.
2: ഇനി എനിക്ക് അങ്ങോട്ട് വരാമോ?
1: ഓ, മാലയും പൊക്കെയൊക്കെ പ്രതീക്ഷിക്കുന്നെങ്കിൽ നേരത്തെ പറയണം. നാളെ ഇവിടെ പൂക്കട ഒഴിവാന്നാ പറയുന്നത്.
3: അങ്ങനെ ശാന്തന് വഴക്കും കിട്ടിയില്ല. വിനയന്റെയും വസന്തയുടെയും വഴക്ക് മാറുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ തന്നെ വസന്ത വിനയനരികിലെത്തി. വിനയന്റെ വീടും ജീവിതവും പഴയ പോലെയായി. ചിട്ടയും കാർക്കശ്യവും കുറച്ചു കൂടുതലായിരുന്നതുകൊണ്ട് തന്നെ ഓഫീസിൽ നിന്നെത്തുന്ന വിനയന്റെ രീതികൾ ദാ ഇങ്ങനെയൊക്കെയാണ്.
0: ചേട്ടാ, ഈ പെട്ടി
1: ആ എന്റെ ഉച്ചയിലോട്ട് വെച്ചോ. കൊണ്ടുപോയി. ഈ ചെടികളൊക്കെ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? എല്ലാ ദിവസവും നനയ്ക്കുന്നുണ്ട്. എന്ന് നനച്ചാ ഇങ്ങനെ അങ്ങ് വാടൂ?
4: ഇപ്പൊ എല്ലാം കൃത്രിമല്ലടാ. ഇപ്പൊ നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിരിക്കാൻ പറ്റുന്നുണ്ടോ? എന്താ കാരണം? ആഹാരത്തിൽ രാസവളം.
1: എന്തിനാ ഇങ്ങനെ കിടന്നു ഉരുളുന്നത്?
4: ഇപ്പൊ വെള്ളത്തിൽ മുഴുക്കെ ക്ലോറിനാ.
1: എന്തിനുമുണ്ടൊരു ന്യായീകരണം? നമ്മ വെള്ളത്തിൽ മുഴുവൻ ക്ലോറിനാ.
4: വീണ്ടും വീട്ടുമുറ്റത്തായോ വസ്ത്രാലങ്കാരം?
1: ചേട്ടമ്മേ, ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നനഞ്ഞ വസ്ത്രങ്ങൾ വീട്ടുമുറ്റത്തരാൻ പാടില്ല എന്ന്. ഉണ്ടല്ലോ പറഞ്ഞ ഇഷ്ടം പോലെ സ്ഥലം. അരെ ടെറസിന്റെ വണ്ടേ കൊണ്ടിട്, ഇത് കാറ് മുമ്പോട്ട് പോവുകയില്ല.
2: അത് നല്ല വെയിലുണ്ടായിരുന്നോണ്ട്.
1: അതിനൊപ്പം കൊണ്ടോ ന്യായീകരണം?
2: നീ ഇങ്ങോട്ട് വാ.
1: അമ്മേ, ഈ വീട്ടിലെ ഓരോ ചെടിച്ചട്ടിയും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ളതാ. അത് നോക്കി നടത്താൻ ആളില്ലാന്ന് വെച്ചാല്
2: അതിനൊക്കെ സമാധാനം ഉണ്ടാക്കാം. നീ അകത്തോട്ട് ചെല്ലേ.
1: ആ, നീ പോന്നു.
2: ഇന്നലെ
1: ക്ലാസ് ഇല്ലേ?
2: 2 ദിവസം അവധിയുണ്ട്.
1: അപ്പൊ എപ്പോ പോവും?
2: മറ്റന്നാ പോവും. അവൾ വന്നു കേറിയതേ ഉള്ളൂ. എപ്പോഴാ പോകുന്നെന്നാണ് ഉടനെ ചോദിക്കുന്നത്.
1: എന്തിനാമേ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും? ആ നേരം ഹോസ്റ്റലിൽ
2: അവൾ പഠിച്ചോളും. നീ പോയി കുളിച്ച് ഡ്രസ് മാറ്.
3: വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് കൊണ്ട് വീട്ടുകാരിൽ നിന്ന് കുറച്ചകലം പാലിക്കണമെന്നൊക്കെയാണ് വിനയൻ ധരിച്ചു വെച്ചിരുന്നത്. അതിന്റെ ആവശ്യമൊന്നുമില്ലെന്നും എല്ലാവരോടും ചിരിച്ച് സ്നേഹത്തോടെ പെരുമാറണമെന്നുമൊക്കെ വിനയനെ പറഞ്ഞു മനസ്സിലാക്കാൻ വസന്തയുണ്ട്.
1: എന്താമേ സുഖമാണോ?
2: അമ്മയ്ക്ക് എന്താടാ ഇവിടെ ഒരു സുഖക്കുറവുള്ളത്?
1: മതിയോ? അമ്മാവിന് സുഖമാണോ?
4: ആ
1: എടാ ചാന്താ, നിനക്ക് സുഖമാണോ?
0: അസുഖമൊന്നുമില്ല ഏട്ടാ.
1: ഞാൻ നിങ്ങളോടൊക്കെ സംസാരിക്കുന്നുണ്ടെന്ന് ഇവക്കൊന്ന് ബോധ്യപ്പെടണമെന്ന്.
2: അവള് പറഞ്ഞത് ശരിയാ. നിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നത് അവള് പറഞ്ഞിട്ടാ. എങ്കിലും നിന്റെ വായിൽ നിന്ന് രണ്ട് വിശേഷം കേൾക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാ.
1: എന്നാ ഞാനൊരു വിശേഷം പറയട്ടെ?
2: ആ,
1: ഇത് എന്താണെന്ന് പറയാമോ?
4: ഇത് കഴുകൻ.
1: കഴുകനോ?
4: കഴുകനോ?
1: മണ്ടത്ര എഴുന്നള്ളിക്കാതെ ട്രോഫി. എടാ, ഇതെന്താ സാധനം എന്ന് മനസ്സിലായോ?
4: സംഗതി കുറഞ്ഞ പിച്ചളാണെങ്കിൽ ഒരു 10-75 rupees കോപ്പുണ്ട്.
1: ജനിച്ച കാലം മുതലേ കുടുംബത്തിലെ സാധനങ്ങളൊക്കെ വിറ്റ് ജീവിച്ച നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റൂ? അമ്മേ, അമ്മയ്ക്ക് ഇതെന്താന്ന് മനസ്സിലായോ?
2: എനിക്ക് മനസ്സിലായില്ല, പക്ഷെ കാണാൻ നല്ല ചന്തമുണ്ട്.
1: എന്നാല് ഗൾഫ് എയറിൽ. ഗൾഫ് എയർ എന്താന്ന് മനസ്സിലായോ?
4: വിമാനല്ലേ വിമാനം.
1: അത്രയെങ്കിലും വിവരം ഉണ്ടല്ലോ. ആ വിമാനത്തില് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ള ആളിന് കിട്ടുന്ന സമ്മാനം. ആ, ഇനി സതി എവിടെ?
2: മുകളിലുണ്ട്.
1: അവളോടൊന്ന് സംസാരിച്ചേക്കാം.
3: പുറമേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാവരോടും അകമഴിഞ്ഞ സ്നേഹം ഉള്ളിൽ സൂക്ഷിക്കുന്നയാളാണ് വിനയൻ. എല്ലാവരും നല്ല നിലയിൽ ജീവിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്നയാൾ. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ആരെയെങ്കിലും വഴക്കു പറഞ്ഞാലും അടുത്ത നിമിഷം അവരെ ചെന്ന് കണ്ട് സമാധാനിപ്പിക്കും. തികഞ്ഞ ഗുരുഭക്തി ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വിനയൻ ഇപ്പോഴും തന്നെ പഠിപ്പിച്ച അധ്യാപകനെ ചെന്ന് കണ്ട് സംസാരിക്കാം.

0: അല്ല ഇതാണ് ഡൽഹി ബാംഗ്ലൂർ യാത്രയൊക്കെ കഴിഞ്ഞോ?
1: ആ ഞാൻ ഇന്നലെ വന്നു.
0: ബാബാ
1: മാസ്റ്റർ പറഞ്ഞ മാഗസീനൊക്കെ ദേ ഇതിലുണ്ട്.
0: നന്നായി ഇരിക്കെ നിന്നെ കാണണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കായിരുന്നു. ആ സമയത്ത് തന്നെ വന്നുചേർന്നു. നല്ല ലക്ഷണമാ.
1: എന്താ മാസ്റ്റർ?
0: ഇവിടെ നിന്ന് 30 കിലോമീറ്റർ അകലെ വളരെ വിഖ്യാതമായ ഒരു ക്ഷേത്രമുണ്ട്. ആ വിവരങ്ങൾ ഞാൻ എഴുതിത്തരാം. എല്ലാ മാസവും അവസാനത്തെ വെള്ളിയാഴ്ച നീയും ഭാര്യയും കൂടി അവിടെ പോകണം. അവിടെ ഏറ്റവും വിശേഷപ്പെട്ടത് ചൈന പ്രദക്ഷിണമാണ്. മുടങ്ങാതെ നീ അത് ചെയ്യണം.
1: എന്താ മാസ്റ്റർ കാര്യം?
0: എല്ലാം തേഞ്ഞു നിന്റെ ജീവിതത്തിൽ ഒരു ദുഃഖമല്ലേ ഉള്ളൂ. ആ ദുഃഖം അതുകൊണ്ട് പരിഹരിക്കും. ഞാൻ പഠിപ്പിച്ച ഒരു കൃഷ്ണനുണ്ട്. അവനിപ്പോ ബിസിനസ് ഒക്കെ ആയിട്ട് കഴിയാണ്. അവനും 15 വർഷമായി കുട്ടികളിൽ. ഏതോ ഒരു സ്വാമി ഉപദേശിച്ചതിന്റെ പേരില അവൻ അവിടെ പോയതും ചൈന പ്രദക്ഷിണമാണ്. മെനഞ്ഞാന്ന് അവൻ ഭാര്യയും കുട്ടിയുമായി എന്നെ കാണാൻ വന്നിരുന്നു. അപ്പോഴാണ് നിന്നെ പറ്റി ഞാൻ ഓർത്തത്. അങ്ങനെ ഒരു വിശ്വാസമുണ്ടെങ്കിൽ നമുക്കെന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല?
1: അങ്ങനെ ആവട്ടെ മാസ്റ്റർ.
0: നമ്മുടെ ശാന്തൻ എങ്ങനെ ഇരിക്കുന്നു?
1: ഒന്നും പറയണ്ട മാസ്റ്റർ, അവനാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. അവൻ ഇനിയും ഉത്തരവാദിത്വം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒരു ചേട്ടൻ ഇങ്ങനെ കഷ്ടപ്പെടാനുണ്ടെന്ന് കരുതി അനിയൻ അങ്ങ് ജീവിക്കാന്ന് വെച്ചാൽ?
0: നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല അവൻ. അവനൊരു ദോഷവും വരില്ല. മറ്റുള്ളവരൊക്കെ നിന്നെപ്പറ്റി പറയുമ്പോ അവന് അഭിമാനമാണ്. നിന്റെ ഫാക്ടറിയിൽ എന്തോ തൊഴിൽ പ്രശ്നമുണ്ടെന്ന് കേട്ടു.
1: ഒന്നും പറയണ്ട മാസ്റ്റർ, ഏതോ ഒരു തലതിരിഞ്ഞവൻ കൊടിയും പിടിച്ചിരിപ്പുണ്ട്, അത്രേ ഉള്ളൂ.
0: സൂക്ഷിക്കണം, ഒരുത്തം കൊടി പിടിച്ചാൽ അവന് പറഞ്ഞാൽ മനസ്സിലാകും. കൊടിയുടെ എണ്ണം കൂടിയാൽ നമ്മുടെ ഭരണഘടന മാറ്റേണ്ടി വരും.
1: ഇതങ്ങനല്ല മാസ്റ്റർ, എന്റെ അടുത്ത് ജോലി അന്വേഷിച്ചു വന്നൊരു തെണ്ടിയാണ് അവൻ. ആ അവനോട് ഇതൊക്കെ ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെയുള്ളൊന്നും ഞാൻ അറിയുന്ന പ്രശ്നമേ ഇല്ല.
2: രാത്രിയിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നതും വിനയന്റെ മറ്റൊരു നിർബന്ധമാണ്. വീട്ടിൽ വെറുതെ ഇരിക്കുന്നതിന്റെ മുഷിപ്പ് മാറ്റാൻ കോടതിയിൽ വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തിരിച്ചു കയറണം എന്നത് വസന്തയുടെ വലിയ ആഗ്രഹമായിരുന്നു. എത്ര വഴക്കുണ്ടാക്കിയിട്ടും വിനയൻ അതിന് സമ്മതിക്കാത്തതിന്റെ ദേഷ്യം വസന്തയ്ക്ക് ഇപ്പോഴുമുണ്ട്. ആ പിണക്കം മാറ്റാൻ തന്നെ ഒടുവിൽ വിനയൻ തീരുമാനിച്ചു.
3: ഗോകുലവിലാസത്തിൽ പത്മനാഭൻ നായർ മകൾ ശ്രീമതി വസന്തകുമാരി സമക്ഷം, ശാന്തിവിലാസത്തിൽ കരുണാകരക്കുറുപ്പ് മൂത്തമകൻ വിനയൻ എന്നറിയപ്പെടുന്ന വിനയേന്ദ്രക്കുറുപ്പ് സമർപ്പിക്കുന്ന സങ്കട ഹർജി ഭവതിയോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായി അടിയൻ ബുദ്ധിമുട്ടി പൊട്ടൻതെരുവിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഈ കുടമുല്ല പൂക്കളെ അവിടുത്തെ കാർഗൂന്തൽ ഒന്ന് അണിയിക്കാനുള്ള അനുമതി ഒന്ന് തരണം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി മുതൽ നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് കാലൂന്നി.
4: വേണ്ട വേണ്ട, 8 വർഷത്തിനുള്ളിൽ കുറെ തവണ കാലൂന്നിയതാ പുതിയ ജീവിതത്തിലേക്ക്. ഈ മുല്ലപ്പൂവിന്റെ മണം മാറുമ്പോ നിങ്ങളുടെ മട്ടും ഭാവം മാറും.
3: ആ മട്ടും ഭാവം നീ ഇനി കാണണ്ട. ഉള്ള സമയങ്ങളെ വരെ നീ കോടതി പോയി പ്രാക്ടീസ് ചെയ്യടി. വിശ്വസിക്കാൻ വയ്യ അല്ലേ, ഈ മൂരാച്ചി നായരുടെ ഉള്ളിലും കൊച്ചു ഹൃദയമൊക്കെ ഉണ്ട്.
2: വിനയന്റെ ഫാക്ടറിയിൽ പുതിയ സ്റ്റെനോ ആയി കയറിയതാണ് ബീന. ചേച്ചിയുടെയും ഭർത്താവിന്റെയും കൂടെയാണ് ബീന താമസിക്കുന്നത്. തൊട്ടടുത്ത ആശുപത്രിയിൽ ഹെഡ് നഴ്സായി ജോലി ചെയ്യുന്ന ചേച്ചിയുടെ ഏക വരുമാനം കൊണ്ടായിരുന്നു ഇത്രയും നാൾ അവരെല്ലാവരും ജീവിച്ചിരുന്നത്. ചേച്ചിയുടെ ഭർത്താവ് ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. അയാൾ ഒരു ദിവസം ശാന്തന്റെ ഇലക്ട്രിക്കൽ കടയിൽ ചെന്ന് വീട്ടിലെ കുറച്ച് ഇലക്ട്രിക്കൽ പണികൾ ഏൽപ്പിച്ചു. അത് ചെയ്തു കൊടുക്കാനായി ശാന്തൻ പിറ്റേന്ന് തന്നെ ബീനയുടെ വീട്ടിലെത്തി.
4: ഇതൊക്കെ പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്? ഭാര്യയും ഭർത്താവൊക്കെ ശരിയാ. മുമ്പൊരിക്കൽ ഇതുപോലെ ആരൊക്കെ വന്ന് പെയിന്റ് അടിച്ചു, കാശ് കൊടുത്തത് ഞാനാ. പിന്നെ കുറെ പേർ വന്ന് പൈപ്പ് നന്നാക്കി, അതിന് ഞാനാ കാശ് കൊടുത്തത്. ഇതൊക്കെ കഴിഞ്ഞിട്ടേ കാശൊന്നും പറഞ്ഞ് ആശുപത്രിയിലേക്ക് വരരുത്.
1: അലേജി, ഈ കാശ് ആശുപത്രി തമ്മിൽ എന്താ ബന്ധം?
4: ആ ഞാൻ അവിടുത്തെ ഹെഡ് നേഴ്സാ.
1: ഓ
5: നീ ഇത്തിരി വെള്ളം എടുത്തോ.
4: ചേട്ടൻ എന്തിനാ രാവിലെ മുതൽ ഇങ്ങനെ കുടിക്കുന്നത്?
5: നിന്റെ ചേച്ചിക്ക് ഇല്ലാത്ത സ്നേഹമല്ലേ നിനക്ക് എന്നോട്?
4: ചേട്ടൻ വിട.
5: ഇതെന്റെ മോളാ.
1: ഇത്രയും വലിയ മോളുണ്ടാവുന്ന ഞാൻ വിചാരിച്ചില്ല.
5: അങ്ങനത്തെ മോളല്ല, ഭാര്യയുടെ അനിയത്തി, എന്റെ മോള്.
4: ചേട്ടാ കൈയെടുക്ക്.
5: നിന്റെ ചേച്ചിയോട് പറയത്തില്ലോ, പിന്നെയാണോ നീ?
4: ചേച്ചിയല്ല ഞാൻ.
5: ഇവൾ ആരാണെന്നറിയാവോ?

0: ഈ ജോലി കിട്ടിയ പിന്നെയാ ഇവക്ക് ഈ അഹങ്കാരം. ഇവക്ക് ആരാ ജോലി മേടിച്ചു കൊടുത്തത്? ഞാനാ. ഏ തനിക്കറിയാവോ വിനിയന്ത്ര കുറിപ്പിനെ? ആ സ്റ്റെനോയാ. സ്റ്റെനോ എന്ന് പറഞ്ഞ പ്രൈവറ്റ് സെക്രട്ടറി. പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞ കുറ്റം പറയുന്നത് പോലും ദേഷ്യമാ. അറിയാവോ വിനയേന്ദ്ര കുറിപ്പിനെ? ഫുൾ തണ്ണിയാ. രാവിലെ മുഖം കഴുകുന്നത് പോലും റമ്മില. എല്ലാം ഉണ്ടെന്നേ. അതുകൊണ്ടല്ലയോ എപ്പോഴും ഈ ടൂറിന് പോകുന്നത്. എല്ലായിടത്തും കീപ്പാ. അങ്ങനെയുള്ള ഒരുത്തന്റെ കൂടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി നോക്കുന്ന നിനക്കെന്താ മോളെ? ഞാനൊന്ന് തോളെ കയറ്റപ്പോ ഇത്ര വലിയ പ്രശ്നം.
1: ബീനയുടെ അവസ്ഥ നേരിട്ട് കണ്ടു മനസ്സിലാക്കുകയും അവളുടെ വ്യക്തിത്വം തിരിച്ചറിയുകയും ചെയ്ത ശാന്തന് അവളെ ഇഷ്ടപ്പെട്ടുപോയി. ശാന്തൻ വിനയചന്ദ്ര കുറുപ്പിന്റെ അനിയനാണെന്നൊന്നും ബീനയ്ക്ക് അപ്പോൾ അറിയില്ലായിരുന്നു. അങ്ങനെ ബീനയും ശാന്തനും പ്രണയത്തിലായി.
2: ചേട്ടന്റെ സ്വഭാവം ഇത്തരത്തിലാണെന്ന് ബീനയ്ക്ക് ചേച്ചിയോട് പറഞ്ഞൂടെ?
3: എനിക്കെങ്ങനെ പറയാൻ പറ്റും? ഒരു ഭർത്താവിനെ പറ്റി പറഞ്ഞ ഏതെങ്കിലും ഭാര്യ ഇഷ്ടപ്പെടുമോ? അതിന്റെ പേരിൽ അവരുടെ മനസ്സിൽ എന്നോട് വെറുപ്പ് തോന്നിയ പിന്നെ എന്റെ ഭാവി എന്താവും? അച്ഛനും അമ്മയും ജീവിച്ചിരുന്നെങ്കിൽ.
2: ഞാനൊരു വിടുവായനാന്നാ എല്ലാരും പറയുന്നു. അധികം വാചടിക്കുന്ന ആണുങ്ങളെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത് ശരിയാ?
3: അതെനിക്കറിയില്ല. പക്ഷേ എനിക്ക് വർത്തമാനം പറഞ്ഞേക്കാ ഇഷ്ടം.
2: എന്താ ഇഷ്ടം? കാരണം
3: ശാന്തൻ റൊമാൻറ്റിക് ആയതുകൊണ്ട്.
1: വിനയന്റെ ഭാര്യ വസന്ത വക്കീലായി പ്രാക്ടീസ് ചെയ്യാനും തുടങ്ങി. ഇടയ്ക്ക് വസന്ത സതിയെ ഹോസ്റ്റലിൽ പോയി കാണാറുണ്ട്. വിനയനും വസന്തയ്ക്കും മക്കളില്ലാത്തത് സതിയെയും അലട്ടാറുള്ള ഒരു പ്രശ്നമായിരുന്നു എന്ന് വസന്ത അപ്പോഴാണ് അറിഞ്ഞത്. ഒരു ഏടത്തിയമ്മയായിട്ടല്ല, എന്തും തുറന്നു പറയാൻ പറ്റുന്ന സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ് വസന്തയെ ശാന്തനും സതിയും എല്ലാം നോക്കിക്കണ്ടത്. അങ്ങനെ ഒരു ദിവസം ബീനയുടെ ചേട്ടൻ ചേച്ചിയില്ലാതിരുന്ന നേരത്ത് അവളോട് അപമര്യാദയായി പെരുമാറി. കൃത്യസമയത്ത് ശാന്തൻ ഇടപെട്ടതിനാൽ ഒരു വലിയ അപകടം ഒഴിവായി. ശാന്തന്റെ പ്രേരണയിൽ അന്ന് തന്നെ ബീന അയാളോടൊത്ത് വീട് വിട്ടിറങ്ങി. ഈ വിവരം എങ്ങനെ വിനയനെ അറിയിക്കുമെന്ന് വീട്ടിലുള്ളവർ തല പുകഞ്ഞ് ആലോചിച്ചു. എന്നാൽ പതിവിന് വിപരീതമായി നല്ല സന്തോഷത്തോടെയാണ് അന്ന് വിനയൻ വീട്ടിലെത്തിയത്.
4: അമ്മ എന്താ വിചാരിച്ചത്? നമുക്കിന്ന് സന്തോഷിക്കാനുള്ള ദിവസമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് എന്നെ ശ്വാസം മുട്ടിച്ച ബാംഗ്ലൂരിലെ സ്വാമിയുടെ കേസില്ലേ മേ, അതെനിക്ക് അനുകൂലമായിട്ട് ഇന്നലെ വിധിയായി. നിങ്ങളെന്താ ഇവിടെ? ഓഫീസിൽ വല്ല പ്രശ്നമുണ്ടോ?
5: ഓഫീസിലല്ല പ്രശ്നം, ഇപ്പോ വീട്ടിലാ.
4: വീട്ടിലെന്ത് പ്രശ്നം? അതിൽ ഇവർക്കെന്ത് കാര്യം?
2: ചേട്ടാ, ചേട്ടൻ എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയരുത്. ഞാൻ ബീനയെ കല്യാണം കഴിച്ചു.

0: കല്യാണോ? ഈ വീട്ടിൽ ഞാൻ അറിയാതെയോ? ആരുടെ സമ്മതത്തോടെ?
1: ചേട്ടാ, ഇത്രയും കാലം എല്ലാ കാര്യം ഞാൻ ചേട്ടന്റെ സമ്മതത്തോടെ അല്ലേ ചെയ്ത്? ഈ ഒരു കാര്യത്തിൽ ഞാൻ സ്വന്തമായി തീരുമാനമെടുത്തു.
0: സ്വന്തം തീരുമാനമോ? സ്വന്തമെന്ന് പറയാൻ നിനക്ക് എന്താടാ യോഗ്യത?
1: ഈ ഒരു തീരുമാനമെടുക്കാനുള്ള യോഗ്യതയെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് വേണ്ട ചേട്ടാ. ഞാൻ വലിയ അപരാധമൊന്നും ചെയ്തില്ലല്ലോ. ചേട്ടനെ പോലെ ഞാനൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു, അത്രയല്ലേ ഉള്ളൂ.
0: ചേട്ടനെ പോലെയോ? എടാ, ചേട്ടൻ കല്യാണത്തിന് മുമ്പ് ജാതകം നോക്കി നോക്കിയോ? ചേട്ടന്റെ പെണ്ണിനെ ഇവിടെ നമ്മ പോയി കണ്ടു, അമ്മാവൻ പോയി കണ്ടു. നിന്റെ പെണ്ണിനെ ഈ വീട്ടിൽ നിന്ന് ആര് പോയി കണ്ടടാ? അവരെല്ലാം കൊള്ളാമെന്ന് പറഞ്ഞതിന് ശേഷം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ ഈ കുടുംബത്തിന് വേണ്ടിയാണ് കല്യാണം കഴിച്ചത്. അല്ലാതുള്ളൊരു ബന്ധത്തിന് ഞാൻ കല്യാണം അടങ്ങിയിരിക്കില്ല.
1: ചേട്ടന് വേറെ കണക്കൂട്ടിലുണ്ടായിരുന്നല്ലോ. ചേട്ടത്തെയുമേ കണ്ടു വന്ന ശേഷം ചേട്ടൻ എന്താ പറഞ്ഞത്? പെണ്ണിന് സ്വല്പം പ്രായ കൂടുതലുണ്ടെങ്കിലും 30 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്, 100 പവന്റെ സ്വർണ്ണാഭരണങ്ങളിടും. ചേട്ടന് പേടിക്കാനൊന്നുമില്ലെന്ന്. എനിക്ക് സ്വർണവും വേണ്ട, റബ്ബറും വേണ്ട. എനിക്ക് ബീനെ ഇഷ്ടപ്പെട്ടു, ഞാൻ കല്യാണം കഴിച്ചു.
0: കല്യാണം ആര് കണ്ടടാ? എവിടാ താലി? കഴുത്തിൽ താലി കെട്ടാത്ത ഒരു കല്യാണത്തിന് ഞാൻ അംഗീകാരം കൊടുക്കില്ല. ഒരു കാര്യം കൂടി ഈ

0: വീട്ടിൽ ആരെങ്കിലും ഒരാൾ ഞാനിതിന് അംഗീകാരം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ നിമിഷം ഈ പെൺകുട്ടി ഇവിടെ നടക്കണം. അമ്മാവൻ കൊടുത്തോ?
1: ഞാൻ വകുപ്പില്ലാ മന്ത്രിയാ.
0: അമ്മ കൊടുത്തോ? അമ്മേ വസന്തേ, അമ്മ കഴിഞ്ഞാൽ ഈ വീട്ടിലെ സ്ഥാനം എന്റെ ഭാര്യയ്ക്ക്. ഉത്തരവാദിത്തങ്ങൾ നിന്നെ കൂടെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ടൂറിന് പോകുന്നത്. ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് ഇവിടെ നടന്നു എന്ന് പറയുന്ന ഈ സംഗതിക്ക് നീ അംഗീകാരം കൊടുത്തോ?
2: അതെ, ഞാൻ കൊടുത്തതാണ്. എന്നോട് ശാന്തൻ ചോദിച്ചു, ഞാൻ വിളിച്ചോണ്ട് വരട്ടെ ഏട്ടത്തിന്ന്. കഴുത്തിൽ താലിയില്ലെന്നും പറഞ്ഞു. സാരമില്ല, ചേട്ടന്റെ സമ്മതം ഞാൻ വാങ്ങിക്കൊള്ളാമെന്നും പറഞ്ഞു.
3: ശാന്തൻ വീട്ടിൽ നിന്ന് പുറത്തായില്ലെങ്കിലും ഈ പ്രശ്നത്തിൽ വസന്തയും വിനയനും തമ്മിൽ അകന്നു. ഇരുവരും തമ്മിൽ വഴക്കായാൽ സ്ഥിരം ചെയ്യാറുള്ളതുപോലെ വസന്ത സ്വന്തം വീട്ടിലേക്ക് പോയി. കുടുംബത്തിൽ വിള്ളലുണ്ടായതിന് കാരണം താനാണെന്ന ചിന്ത ബീനയെ ദുഃഖിപ്പിച്ചു. അതൊന്നും കാര്യമാക്കണ്ട എന്നുറപ്പു നൽകി അവളെ ശാന്തൻ പതിവ് പോലെ ജോലിക്ക് പറഞ്ഞുവിട്ടു, ചേട്ടന്റെ ഫാക്ടറിയിൽ തന്നെ. വസന്തയെ തിരിച്ചു വിളിക്കാൻ ശാന്തനും ബീനയും കൂടി ചെന്നെങ്കിലും ചേട്ടത്തി അന്ന് വന്നില്ല.
4: കേട്ടോമേ, ചേട്ടത്തി അമ്മയ്ക്ക് ഒരു പ്രത്യേക ഗ്ലാമർ. അല്ല, സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നതിന്റെ ഞങ്ങൾ ഇരിക്കുമ്പോ തന്നെ 5 കക്ഷികളാ വന്നത്. ഞങ്ങളോട് സംസാരിക്കാൻ പോലും നേരം വേണ്ടേ? പതിവില്ലാതെ വീടിന് മുമ്പിൽ ഒരു ബോർഡും, മിസ്സസ് വസന്ത MA LLB. ഈ പോക്ക് പോയ ചേട്ടത്തി അമ്മ താമസിയാതെ സുപ്രീം കോടതി വരെ എത്തും.
2: കണ്ണമ്മേ, ചേട്ടത്തിയമ്മക്ക് കേസുമില്ല, ഒരു ചുക്കുമില്ല. ചേട്ടത്തിയമ്മ മനസ്സ് വിഷമിച്ചിരിക്കുക.
1: അയ്യോ, ചേട്ടത്തിയമ്മ മനസ്സ് വിഷമിച്ചിരിക്കാന്നുള്ളത് ഇവിടെ പറയരുത്. മേപ്പടിയാനൊരു ധാരണയുണ്ട്, ചേട്ടത്തിയമ്മ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മനസ്സ് വിഷമിച്ചിരിക്കുന്നു. അങ്ങനെ ഇപ്പൊ സൂചിക്കണ്ട, ഇനി നമ്മൾ അങ്ങോട്ട് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാവൂ.
5: ഷോക്ക് ട്രീറ്റ്മെന്റ്? ഞാൻ ഇനി എന്തെല്ലാം കാണണമെന്റെ ദൈവമേ.
3: ബീന ഫാക്ടറിയിൽ സ്റ്റെനോ ആയിട്ട് ജോലി ചെയ്യുന്നത് വിനയന് കണ്ടു നിൽക്കാൻ സാധിക്കുന്നതായിരുന്നില്ല. അതുകൊണ്ട് അയാൾ ഇരുത്തി ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്തി.
2: വിളിച്ചോ സർ.
0: വിളിച്ചു. പ്ലെയിനിൽ യാത്ര ചെയ്ത പരിചയം ഉണ്ടോ?
2: ഇല്ല.
0: നാളെ ഒന്ന് പ്ലെയിനിൽ കയറേണ്ടി വരും. നാളെ നിങ്ങൾ ഒന്ന് ബാംഗ്ലൂർ വരെ പോകണം.
2: ഞാൻ ഒറ്റയ്ക്ക്?
0: ഒറ്റയ്ക്കല്ല, കൂടെ ഞാനും ഉണ്ട്.
2: എന്തിനാ സാർ ബാംഗ്ലൂർ പോകുന്നത്?
0: അത് ബോസിനോട് ചോദിക്കാനുള്ള അധികാരം ഒരു സ്റ്റെനോയ്ക്കില്ല. കൂടെ വരിക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. 2 ദിവസം മടങ്ങി വരാം.
2: ഞാനും ചേട്ടനും കൂടെ വരാം.
0: ഞാനും ചേട്ടനും കൂടോ? ഇത് അണിമോണമൊന്നുമല്ല, ബിസിനസ് ട്രിപ്പാണ്. ആലോചിക്കാവുന്ന സമയമില്ല.
2: എനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്.
0: ഗുഡ്, എങ്കിൽ നിങ്ങൾക്ക് പിരിയാം. ഒരു സ്റ്റെനോയ്ക്കോട് വലിയ ക്ഷാമമൊന്നുമില്ല. ഞാൻ ചെയ്യേണ്ടത് നിങ്ങളെ ഡിസ്മിസ് ചെയ്യുക എന്നുള്ളതാണ്. അതിലും അന്തസ് നിങ്ങൾ രാജി എഴുതി തരിക എന്നുള്ളതാണ്. എന്തു പറയുന്നു?
2: ഞാൻ രാജി എഴുതി തരാം സാർ.
0: കുട്ടി, എന്റെ അനിയന്റെ ഭാര്യ എന്റെ ഓഫീസിൽ എന്റെ കീഴിൽ ജോലി ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. വീട്ടിലാരും അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിനക്കെങ്കിലും അത് മനസ്സിലാക്കിക്കൂടെ?
3: വിനയന്റെ ആ മനസ്സ് കാണാൻ പതിവ് പോലെ ആർക്കും കഴിഞ്ഞില്ല. സ്നേഹമില്ലാത്ത, ആരെയും വകവെക്കാത്ത മൊരടനായ കുടുംബനാഥനായിട്ടേ അയാളെ മറ്റുള്ളവർ നോക്കിക്കണ്ടുള്ളൂ. തന്റെ പ്രവൃത്തിയെ അമ്മ ചോദ്യം ചെയ്യുക കൂടി ചെയ്തപ്പോൾ അയാൾ ആകെ അസ്വസ്ഥനായി.
6: നീ അവളെ പിരിച്ചുവിട്ടോ?
0: അവൾ സ്വയം പിരിഞ്ഞു പോയതാ. പിന്നെങ്ങനെ അമ്മയുടെ വായി നാ വാക്ക് വന്നേ പിരിച്ചുവിട്ടു എന്ന്? അപ്പൊ അതാരോ തിരിച്ചുവിട്ടാണല്ലോ.
6: എന്നാ അങ്ങനെ തന്നെ? എന്താ കാര്യം?
0: അത് ഓഫീസ് കാര്യം, അമ്മ രണ്ട് ആവശ്യമില്ല. ഈ ഓഫീസ് കാര്യവും കുടുംബകാര്യവും ദേവി അത് അമ്മയെങ്കിലും കൂട്ടി കുഴക്കാതിരിക്കണം. ഇവിടെ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന അതാ. എന്റെ സ്തനോയെ എന്റെ അനുവാദം കൂടാതെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവരിക, എന്നിട്ട് വീണ്ടും കൊണ്ടുവന്ന് എന്നെ മുമ്പിൽ കൊണ്ടിരുത്തുക സ്തനോ ആയിട്ട്. എന്താ ഉദ്ദേശം എന്നൊക്കെ എനിക്കറിയാം. അവളെ കല്യാണം കഴിക്കാൻ

0: ഗ്യാരന്റെ സംഭവം ഒന്നും ആവശ്യമില്ല. ഇനി കല്യാണം കഴിഞ്ഞാലും അവളെ തന്നെ മുമ്പിൽ കൊണ്ടിരുന്ന എനിക്കൊട്ട് പേടിയില്ല. അണ്ണാക്കി അവരെ കൈയിട്ട് വെച്ച് കടിച്ചു എന്ന് പറയാൻ അമ്മയെടുത്ത്. ഇവിടെ ഓരോരുത്തർക്കും അവരുടെ പ്രശ്നങ്ങളാണ് മുഖ്യം. എന്റെ ഭാര്യയ്ക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അനിയനാണെങ്കിലും ഞാനിവിടെ ഓരോ നിമിഷം മനസ്സുകൊണ്ട് ഉരുകുക. ഭാര്യ ഇവിടെ കെട്ടിയെടുത്ത് പോയിരിക്കുക, നാട്ടുകാരുടെ കേസ് വാദിക്കാനായിട്ട്.
1: എന്തായാലും സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. ഇപ്പൊ എന്താ നിന്റെ ഉദ്ദേശം?
0: സ്വയം ശിക്ഷിക്കുക.
1: നാലു തൂണും ഒരു മേൽക്കൂരയുള്ള അച്ഛന്റെ വീട്ടിൽ താമസിച്ചിരുന്നപ്പോ മനസ്സമാധാനം ഉണ്ടായിരുന്നു.
0: അതെ അമ്മേ, ഞാനീ ഉണ്ടാക്കിയതൊന്നും നിങ്ങൾക്ക് യാതൊരു വിലയില്ല. നിങ്ങൾക്കിപ്പോഴും ആ നാല് തൂണും മേൽക്കൂരയുമാണ് മുഖ്യം. രാത്രി ഉറക്കവിളച്ചിരുന്ന് കഷ്ടപ്പെട്ട് ഞാനിതെല്ലാം ഉണ്ടാക്കിയതിന് എനിക്ക് കിട്ടിയ പ്രതിഫലം ബ്ലഡ് പ്രഷർ.
2: ആ ദേഷ്യത്തിലും വിഷമത്തിലും അയാൾ ഇനി വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കില്ല എന്ന് തീർത്തു പറഞ്ഞു. അടുത്ത ദിവസം ഉച്ചയ്ക്ക് വിനയൻ അമ്മയോടൊത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അമ്മ ആ വീട്ടിൽ നിൽക്കില്ല എന്ന തീരുമാനം അമ്മയും വിനയനെ അറിയിച്ചു. അതിനുള്ള പോം വഴിയും വിനയൻ കണ്ടെത്തി. പിറ്റേന്ന് കൃത്യസമയത്ത് ഉച്ചയൂണിനായി അയാൾ വീട്ടിലെത്തി. പക്ഷേ കൂടെ അയാൾ പുതിയതായി നിയമിച്ച ജോലിക്കാരനും ഉണ്ടായിരുന്നു. അയാൾക്കായി ഭക്ഷണം പാചകം ചെയ്യാനും അയാളുടെ കാര്യങ്ങൾ നോക്കാനും ഇനി മുതൽ വിനയന്റെ കൂടെ അലിഖാനും ഉണ്ടാകും. കോളേജിൽ പഠിക്കുന്ന സതിക്ക് ഒരു കാമുകനുണ്ട്, ഗിരീഷ്. ചേട്ടനെ കുറിച്ച് അവൾ ഗിരീഷിനോട് പറയാറുണ്ട്. ചേട്ടൻ വിചാരിക്കണ പോലെ കാര്യങ്ങളെല്ലാം നടക്കണം. അതുമാത്രമാണ് അവൾ ചേട്ടനിൽ കണ്ട ആകെയുള്ള കുഴപ്പം. നാളിത്ര കഴിഞ്ഞിട്ടും വസന്ത സ്വന്തം വീട്ടിൽ തന്നെയാണ്. അവരുടെ പ്രശ്നം നീണ്ടുപോകുന്നതിൽ എല്ലാവരും സങ്കടപ്പെട്ടു. ഒടുവിൽ അവരെ ഒന്നിപ്പിക്കാൻ ശാന്തനും വീനയും കൂടി ചില ശ്രമങ്ങളൊക്കെ നടത്തി നോക്കി. എങ്കിലും അതൊന്നും അത്ര കണ്ട് ഫലവത്തായില്ല. അങ്ങനെ ഒരു ദിവസം രാവിലെ വിനയന് ഒരു ഫോൺ കോൾ വന്നു.
0: ഹലോ വിനയൻ, ആരാണ്?

0: നിങ്ങൾ ആരാന്ന് പറയണം?
1: പോലീസ് മുറിയിൽ ഇങ്ങനെ മയമില്ലാതെ ചോദിച്ചാ ആരെങ്കിലും ഉത്തരം പറയോ?
0: ആ, എനിക്ക് അത്രയേ മയമുള്ളൂ.
1: ശരി, ഇനി ഞാൻ അതേപ്പറ്റി പരാതി പറയില്ല. സെന്റ് തോമസ് കോളേജിലല്ലേ പഠിച്ചത്?
0: അതെ.
1: അലക്കി തേച്ച മുണ്ടുടുത്ത് നെറ്റിയിൽ ചന്ദനക്കുറിയുമായി കോളേജിൽ വന്നിരുന്ന വിനയനെ എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളെ എല്ലാവരും അന്ന് പട്ടരുന്നല്ലേ വിളിച്ചിരുന്നത്?
0: അതെ. ഇതൊക്കെ എങ്ങനെ അറിയാം? നിങ്ങൾ ആരാന്ന് പറഞ്ഞില്ലല്ലോ.
1: ഞാൻ ആരാണെന്ന് പറയാം, ഞാൻ ഇപ്പൊ വിളിച്ചത് ശല്യാണ്.
0: അങ്ങനൊന്നുമില്ല.
1: അടുത്തുണ്ടോ?
0: ഇല്ല, അവള് മാത്രമില്ല. ആദ്യം കുറച്ചു നേരം പ്ലാനിംഗ് ആയിരുന്നു, അടുത്ത കാലത്ത് രണ്ട് പോർഷനായി. എന്തിനാ അവനെ വിളിച്ചത്? ഏയ്, തെറ്റൊന്നുമില്ല. അത് വിളിക്കുന്ന ആളിന്റെ ഇഷ്ടമല്ലേ. അങ്ങനൊന്നുമില്ല, ഒരു 9:30 വിളിച്ച് എന്നെ തന്നെ കിട്ടും. ഭാര്യ അടുത്തുണ്ടായ കൊണ്ട് എന്താ കുഴപ്പം? നമ്മൾ പഴയ സുഹൃത്തുക്കളല്ലേ. എല്ലാ കാര്യങ്ങളും ഭാര്യ അറിയണമെന്നില്ലല്ലോ. നിങ്ങൾ പേര് പറഞ്ഞില്ലേ ഇവരെ?
2: ആ ഫോൺ കോൾ വിനയനിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി. കുറെ നാളുകൂടി തുറന്നു സംസാരിക്കാൻ ഒരാളെ കിട്ടിയ പോലെ വിനയന് തോന്നി. ആ ഫോൺ കോളിൽ ഒരു സാന്ത്വനത്തിന്റെ സ്വരം അയാൾ കണ്ടെത്തി. ഒരു ദിവസം സതിയെ കാണാൻ ഹോസ്റ്റലിൽ എത്തിയ വസന്ത അവിടെ ഗിരീഷനെയും കണ്ടു. അങ്ങനെ സതിയും ഗിരീഷുമായിട്ടുള്ള ബന്ധം വസന്ത അറിഞ്ഞു. എങ്കിലും അവരുടെ കൂടെ നിൽക്കാൻ വസന്ത തയ്യാറായിരുന്നു. ഉച്ചയൂണ് വാങ്ങിക്കാൻ വിനയൻ അലിഖാന് പണം കൊടുത്ത് പറഞ്ഞു വിടുമെങ്കിലും അയാൾ ഹോട്ടലിന് പകരം വിനയന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഊണെടുക്കാറ്. വെറുതെ ഒന്നുമല്ല, ഊണിന്റെ കാശ് അമ്മാവൻ കണക്കു പറഞ്ഞ് വാങ്ങിക്കാറുമുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ പണം കൊടുത്ത് ഭക്ഷണം വാങ്ങിക്കേണ്ട ഒരവസ്ഥ. അങ്ങനെയിരിക്കെ വിനയന്റെ ഫാക്ടറിയിൽ തൊഴിലാളി പ്രശ്നം രൂക്ഷമായി വന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും നടുവിലും അമ്പലത്തിൽ നേർന്ന ശയന പ്രദക്ഷിണം കൃത്യ ദിവസത്തിൽ തന്നെ ആചരിക്കാൻ വിനയൻ മറന്നില്ല. വസന്തിയുടെ അഭാവം അയാളെ വല്ലാതെ ബാധിച്ചു തുടങ്ങിയിരുന്നു. യൂണിയൻ പ്രവർത്തനത്തിന്റെ

0: ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്ന ശാന്തൻ അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ വിനയനെ വിളിച്ചെങ്കിലും അയാൾ സഹകരിച്ചില്ല. ആ ദേഷ്യത്തിൽ ബീനയോടൊത്ത് വീട്ടിൽ നിന്നിറങ്ങാൻ തന്നെ അയാൾ തീരുമാനിച്ചു. കുടുംബം ഭിന്നമാകുന്നതിൽ മനം നൊന്ത് അലിഖാനും വിനയനെ ധിക്കരിച്ചിറങ്ങി. വൈകിട്ട് വീട്ടിലെത്തിയ വിനയന് അമ്മാവൻ അയാളുടെ അമ്മ എഴുതിയ കത്ത് കൊടുത്തു.
1: ഒരു നിലവിളക്കും നെറ്റിയിൽ തൊടാൻ അല്പം ഭസ്മവും ഉണ്ടെങ്കിൽ ഈ അമ്മയ്ക്ക് തൃപ്തിയായി. പിന്നെ അല്പം മനസമാധാനം, അതുള്ളിടത്ത് ഈ അമ്മ ജീവിച്ചുകൊള്ള. നീ അമ്മയെ പറ്റി അന്വേഷിക്കുകയോ ഓർത്ത് വിഷമിക്കുകയോ വേണ്ട.
2: ഇത്രയും കാലം കഷ്ടപ്പെട്ട എനിക്ക് ഇത് തന്നെ കിട്ടണം. എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുക. എനിക്കറിയാം അമ്മ ശാന്തന്റെ വീട്ടിൽ പോയിരിക്കുക. അതിന്റെ പേരിൽ ഞാൻ ആ വീട്ടിൽ പോവുമല്ലോ. അമ്മയോടുള്ള എന്റെ സ്നേഹം വെച്ച് എന്നെ ആരും മുതലാക്കാൻ ശ്രമിക്കണ്ട. ഞാൻ ആ വീട്ടിൽ പോകാനും പോകുന്നില്ല. പോകുന്നവരെല്ലാം പോട്ടെ,
3: ഞാനും പോവാണ്. ഇനി എനിക്ക് എന്താ അവിടെ സ്ഥാനമുള്ളത്? പുടപ്പറന്ന ഉള്ളതിന്റെ പേരിലാ എനിക്കൊരു അമ്മാവസ്ഥാനം കിട്ടിയത്. ആ സ്ഥാനത്തിന്റെ പേരിലാ ഇത്രയും നാൾ ഞാൻ അവിടെ ജീവിച്ചു പോകുന്നത്. ഇനി ഇവിടെ കഴിയാൻ ബുദ്ധിമുട്ടാ. ഞാൻ പോകുന്ന ഒറ്റയ്ക്കുമല്ല. രാജമേ,
2: എല്ലാരും കൂടി ഒരുമിച്ച് തന്നെ തോൽപ്പിക്കാറങ്ങിയിരിക്കാണല്ലേ.
3: ഇവിടെ ആർക്കും ആരും തോൽപ്പിക്കണമെന്നില്ല. ജീവിച്ചാ മതി. എനിക്കിനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. അവൾക്കും ജീവിതത്തിൽ ആരുമില്ല. അതുകൊണ്ട് ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചു.
2: എന്തിനും പണ്ടേ നിങ്ങൾക്കുണ്ടല്ലോ ഒരു ന്യായീകരണം. എങ്കിലും ഈ പ്രായത്തിൽ നാട്ടുകാരെന്ത് ചിന്തിക്കും നോക്കണ്ടേ?
3: നാട്ടുകാർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് വേണ്ടിയാ. നിന്റെ കണ്ണടക്കൂടെ നീ നോക്കുമ്പോ ഞങ്ങൾ ഒന്നിക്കുന്നത് മധുവിന് വേണ്ടിയാണ് തോന്നും. വയസ്സ് 56 നാളെ ഈ ചന്തിയിലൊരു കുരു വന്നാൽ ആര് നോക്കൂടാ? നീ നോക്കൂ. അപ്പൊ അങ്ങനെ ഒരു അർത്ഥമുണ്ട് ഈ ബന്ധത്തിന്. ഇറങ്ങി വാടി.

0: അങ്ങനെ ആ വലിയ വീട്ടിൽ വിനയൻ തനിച്ചായി. എന്നും നിരത്താറുള്ള കണക്ക് പുസ്തകത്തിലെ കണക്കുകൾക്കിടയിൽ അയാൾ അളവറ്റു സ്നേഹിച്ച മനുഷ്യരെല്ലാവരും അയാളെ തള്ളിപ്പറഞ്ഞു. പുറത്തു കാണിക്കുന്ന ദേഷ്യത്തിനും വാശിക്കുമൊക്കെയുള്ളിൽ ആരെയും കാണിക്കാതെ വെച്ച സ്നേഹത്തിന്റെ അലകൾ ആരും കണ്ടില്ല. അല്ലെങ്കിലും ഈ സ്നേഹവും കരുതലുമൊക്കെ പ്രകടിപ്പിക്കാതെ എങ്ങനെയാണ് മറ്റുള്ളവർ അറിയുക? വിനയന്റെ അമ്മ പോയത് വസന്തയുടെ വീട്ടിലേക്കായിരുന്നു. പിറ്റേന്ന് ശാന്തൻ വിനയനെ കണ്ടു.
1: ഓഫീസും കുടുംബവും കൂട്ടിക്കൊഴിക്കുന്നത് എനിക്കും ഇഷ്ടമല്ല. സന്ധി സംഭാഷണത്തിന് യൂണിയന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്ത് തീരുമാനിച്ചു? 12 ഡിമാൻഡ്സ് ഉണ്ട്. അതിൽ 4 ഒരു കാരണവശാലും അംഗീകരിക്കത്തില്ല എന്നറിഞ്ഞു. പക്ഷെ അത് അനുവദിച്ചു പറ്റും. ഇല്ലെങ്കിൽ സന്ധിയില്ലാത്ത സമരം. വാശി അമ്മയോടാകാം, ഭാര്യയോടാകാം, അനിയനോടാകാം, വേണ്ടി വന്ന സ്റ്റെനോയോടും ആകാം. പക്ഷെ തൊഴിലാളികൾ അവരെങ്കിലും മനസ്സിലാക്കണം, അല്ലെങ്കിൽ അവരെ മുട്ടുകൂട്ടി. എല്ലാവരുടെ കയ്യിലും ഓരോ കണക്ക് പുസ്തകം ഉണ്ടെന്ന് മനസ്സിലാക്കുക.
2: എന്ത് വേണമെങ്കിലും ആവാം, എന്റെ തലവനിക്ക് നേരായിരിക്കട്ടെ.
1: എങ്കിലും ഇതിൽ ഒപ്പിടണം. ഇത് കാണിച്ചാൽ അവർ ശാന്തരായേക്കും.

0: Thank you. മിസ്റ്റർ ശാന്തൻ, ഞാൻ ഒപ്പിട്ടു എന്നുള്ളതുകൊണ്ട് നിയമപരമായി അതിന് യാതൊരു സാധ്യതയില്ല. ഈ കമ്പനിയുടെ ഏത് പോളിസി തീരുമാനത്തിനും ഇനി ഒരാളിൻ്റെ ഒപ്പ് കൂടെ ആവശ്യമുണ്ട്.
1: ദൈവം തമ്പുരാൻ്റെ ഒഴിച്ച് മറ്റാരുടെ ഒപ്പം ഞാൻ വാങ്ങിച്ചോളാം.
0: ഒപ്പിടണം മിസ്റ്റർ ശാന്തൻ.

0: കമ്പനിയെ സംബന്ധിച്ച് നിനക്ക് സ്വയം തീരുമാനിക്കാം. കണക്കുകൾ തീർക്കാം, അവകാശങ്ങൾ അംഗീകരിക്കാം, അങ്ങനെ എന്ത് ചെയ്യാം.
1: ചേട്ടാ, ചേട്ടനോട് ക്ഷമിക്കണം.
0: പിരിഞ്ഞു പോകുന്ന ഒരാളെന്ന് രീതിക്ക് പറയുകയാണ്, നീ അമ്മയെ ഒരു കാരണവശാലും വേദനിപ്പിക്കരുത്. നമ്മുടെ അമ്മ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്, അത് ഞാൻ കണ്ടിട്ടുണ്ട്, നിനക്ക് കാണേണ്ടി വന്നിട്ടുമില്ല. പിന്നെ എൻ്റെ ഭാര്യ വാശിയൊക്കെ ഉണ്ടെങ്കിലും നിന്റെ ചേട്ടത്തിൻ്റെ ഒരു പാവമാണ്. ഒരു സഹായത്തിന് നീ കൂടെ ഉണ്ടാവണം.
1: ചേട്ടാ, ഞാൻ അറിയാതെ.
0: നീ ഒന്നും പേടിക്കണ്ട, നിനക്കിനിയൊരു പ്രശ്നം ഉണ്ടാവില്ല. നാം തമ്മിൽ ഇനി കണ്ടില്ലെങ്കിലും നാളെ ചെറ്റപ്പാന്ന് വിളിച്ച് ശല്യപ്പെടുത്താനും അവകാശം ചോദിക്കാനും ദൈവം എനിക്ക് കുഞ്ഞുങ്ങളെ പോലും നിന്നിട്ടില്ലല്ലോ.
2: ഒരു പക്ഷേ അന്ന് ആദ്യമായിട്ടായിരിക്കണം ശാന്തൻ തന്റെ ചേട്ടന്റെ മനസ്സറിയുന്നത്. വിനയനെ മുറിവേൽപ്പിക്കണമെന്ന് യഥാർത്ഥത്തിൽ ആരും ആഗ്രഹിച്ചിരുന്നില്ല. സ്നേഹം കൊണ്ട് അവർ നിർമ്മിച്ചെടുത്ത അവരുടെ ചെറിയ ലോകം സുന്ദരമാക്കുക പ്രിയപ്പെട്ടവരുടെ സന്തോഷത്തിന് തോറ്റുകൊടുക്കുന്നതാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ആ തോൽവിയുടെ മധുരം വിനയനെ അറിയിക്കാനുള്ള വസന്തിയുടെ ചെറിയ ശ്രമമായിരുന്നു വാസ്തവത്തിൽ ഇതെല്ലാം.
0: ഇത്രയും കാലം എന്നെ വിളിച്ചതിനും എന്റെ മനസ്സിനണങ്ങുന്ന രീതിയിൽ എന്നോട് സംസാരിച്ചതിനും നന്ദി. ഇനി നിങ്ങൾ എന്നെ ഇവിടെ വിളിക്കരുത്, ഞാനിവിടെ ഉണ്ടാവില്ല. നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് മദ്രാസിലേക്ക്. അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും എന്റെ ഇഷ്ടം പോലെ. ഞാൻ നിങ്ങളോട് പറഞ്ഞ മുഴുവൻ കള്ളമാണ്. എന്നോടൊപ്പം എന്റെ ഭാര്യയൊന്നുമില്ല. എന്റെ അമ്മ പോയി, അമ്മാവും പോയി, ഞാൻ സ്നേഹിച്ചു വളർത്തിയിരുന്ന അനിയനും പോയി. ഇപ്പൊ എന്നോടൊപ്പം തുടലിട്ടൊരു പട്ടി മാത്രമേ ഉള്ളൂ. തൽക്കാലം പൂട്ടിയിടും, വേണ്ടി വന്ന വിൽക്കും. ആവശ്യക്കാരുണ്ടെങ്കിൽ അറിയിച്ചാ
3: കൊള്ളാം.
0: നിങ്ങളത് പറയാൻ പാടില്ല. എന്റെ ഭാര്യ നല്ലവളാണ്. ഞാൻ എല്ലാവരെയും എന്റെ ഇഷ്ടത്തിലേക്ക് വലിച്ചടയ്ക്കാൻ ശ്രമിച്ചപ്പോ എന്റെ ഭാര്യ ശ്രമിച്ചത് എല്ലാവരുടെ ഇഷ്ടത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ്.

0: റിസീവറിന്റെ മറ്റേ അറ്റത്തു നിന്ന് വസന്ത കണ്ണീരൊഴുക്കി. അതെ, വിനയനെ വിളിച്ചു സംസാരിച്ചിരുന്ന അയാൾക്ക് പോലും അജ്ഞാതയായിരുന്ന അയാളുടെ ആ പഴയ സുഹൃത്ത് വസന്ത തന്നെയായിരുന്നു. പിറ്റേന്ന് രാവിലെ മദ്രാസിലേക്ക് പുറപ്പെടാനൊരുങ്ങിയ വിനയനെ ഒരു ട്രാവലർ വഴിയിൽ തടഞ്ഞു. അതിനുള്ളിൽ അയാളുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ഉണ്ടായിരുന്നു. വിനയന്റെ അമ്മ അയാളെ അവർക്കരികിലേക്ക് വീണ്ടും ക്ഷണിച്ചു.
1: നീ എങ്ങോട്ട് പോകുന്നു? ഒന്നും അറിയാത്ത, പാകത വന്നിട്ടില്ലാത്ത ശാന്തനെയെല്ലാം ഏൽപ്പിച്ചിട്ട് വയസ്സായ ഈ എന്നെയും നിനക്കായി കാത്തിരിക്കുന്ന നിന്റെ ഭാര്യയെ അനാഥരാക്കിയിട്ട് പോകാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു കുഞ്ഞേ?
2: അമ്മേ, ഞാൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ട്.
1: വേണ്ട, മേലാലി കണക്ക് പറയരുത്. നമ്മൾ ഏത് കാര്യങ്ങൾ നമ്മളല്ല പറയേണ്ടത്.
2: ഓർമ്മയായ കാലം മുതൽ അമ്മ എത്ര തവണ എന്റെ ചെവി പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ 10 മാസം ചുവന്ന പെട്ടതെന്ന്. അത് കണക്കല്ലേ അമ്മേ? ആ കണക്ക് കേട്ടിട്ട് ഞാൻ അമ്മയെ കൂടുതൽ സ്നേഹിക്കാനല്ലേ ശ്രമിച്ചിട്ടുള്ളൂ. നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ അല്പം കണക്ക് പറഞ്ഞപ്പോ എന്താ അമ്മ എല്ലാരും കൂടെ ഞാൻ ഒറ്റപ്പെടുത്തി കളഞ്ഞു.
1: ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി മുതൽ നമ്മുടെ വീട്ടിൽ കണക്ക് പുസ്തകമൊന്നും വേണ്ട. എല്ലാ കാര്യങ്ങളും മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചങ്ങ് തീർക്കുക, എന്നിട്ട് സന്തോഷമായിട്ടങ്ങ് ജീവിക്കുക. അങ്ങനെയാണെങ്കിൽ വീണയുടെ കാര്യം അമ്മ ഇപ്പൊ തന്നെ തുറന്നു പറയണം. ഞാനെന്തിനാ പറയുന്നത്? അത് അവൻ തന്നെ ചേട്ടനോടങ്ങ് പറയട്ടെ. ചേട്ടനൊരു വലിയ സ്ഥാനം കിട്ടാൻ പോകുന്നു. ദീനയ്ക്കാണ് അവന്റെ ക്രെഡിറ്റ്.

ഇമ്പമുള്ളത് എന്നാണ് കുടുംബം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. അവിടെ ആരും ഒറ്റപ്പെടില്ല. നിസ്വാർത്ഥ സ്നേഹത്തിന് അതിർവരമ്പുകൾ കൽപ്പിക്കാത്ത ഒരിടം. നന്നേ ചെറുപ്പത്തിൽ സാഹചര്യങ്ങൾ മൂലം വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ മുഴുവനായും ഏറ്റെടുത്ത് സ്വന്തം സന്തോഷങ്ങൾ വേണ്ട എന്ന് വെച്ച് ജീവിതത്തിന്റെ വലിയ ഒരു പങ്കും ജീവിച്ചു തീർക്കുന്ന വിനയചന്ദ്രന്മാർ ഒരു കാലഘട്ടത്തിലെ സമൂഹത്തിന്റെ നേർക്കാഴ്ചയാണ്. ആരെയും അറിയിക്കാതെ ഉത്തരവാദിത്തങ്ങളെല്ലാം സ്വയം നിർവഹിക്കുമ്പോൾ പലപ്പോഴും ഉള്ളിലുള്ള സ്നേഹം പുറത്തു കാണിക്കാതെ ഉള്ളിൽ വീർപ്പുമുട്ടുമ്പോൾ പുതുതലമുറ അവരെ മനസ്സിലാക്കിയെന്നു വരില്ല. കടമകൾ മാത്രമല്ല സ്നേഹപ്രകടനങ്ങളും പരസ്പര ബഹുമാനവും ഉള്ള ഇടങ്ങൾ കൂടിയായിരിക്കണം കുടുംബങ്ങൾ. കഥകൾ പറയുന്ന മുത്തശ്ശിയും പാട്ടുപാടുന്ന കുട്ടികളും പരസ്പരം സ്നേഹിക്കുന്ന ദമ്പതികളുമുള്ള മനസ്സിലെ കുടുംബങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ അവിടം ഭൂമിയിലെ സ്വർഗങ്ങളാകുന്നു. ഒരു കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച കുടുംബ ചിത്രങ്ങൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ബാലചന്ദ്ര മേനോന്റെ സിനിമയാണ് കുറുപ്പിന്റെ കണക്കുപുസ്തകം. വിനയചന്ദ്ര കുറുപ്പെന്ന കർക്കശക്കാരനായ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചതും ബാലചന്ദ്ര മേനോനായിരുന്നു. ഗീത, ജയറാം, പാർവതി, കവിയൂർ പൊന്നമ്മ, മോനിഷ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്നിവരൊക്കെയാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തത്. 1990 തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച ചിത്രത്തിന്റെ നിർമ്മാണം, സംഗീതം, ചിത്ര സംയോജനം എന്നിവയും ബാലചന്ദ്രൻ മേനോൻ തന്നെയാണ് നിർവഹിച്ചത്. പിടിവാശികൾ ജയിക്കുമ്പോൾ അകന്നു പോകുന്ന കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കാൻ, വിട്ടുവീഴ്ചകളെ ജയിക്കാൻ അനുവദിച്ചാൽ മതിയെന്ന ഓർമ്മപ്പെടുത്തലോടെ കണ്ടവസാനിപ്പിക്കാവുന്ന കുറുപ്പിന്റെ കണക്ക് പുസ്തകം എന്ന ചിത്രം ഇനിയും കാണാത്തവർ തീർച്ചയായും കാണുക.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദ്രോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോ

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ. ചികിത്സാ ചിലവുകളും സർക്കാർ ഇൻഷുറൻസ് പദ്ധതികളും. സംസാരിക്കുന്നു എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ഡോക്ടർ സ്വാതി വർമ്മ PR.
1: ആരോഗ്യം നിലനിർത്തുന്നതിൽ സമയബന്ധിത പരിശോധനകൾ, വാക്സിനേഷനുകൾ, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് എന്നിവയ്ക്ക് വലിയൊരു പങ്കുണ്ട്. അതിനാൽ തന്നെ നാം എല്ലാവരും ആരോഗ്യ പരിശോധന കാലബന്ധിതമായി ചെയ്യണം. നല്ല ആരോഗ്യശീലങ്ങൾ പാലിക്കണം. ആരോഗ്യ സംരക്ഷണ പദ്ധതികളെക്കുറിച്ച് അതോടൊപ്പം അറിഞ്ഞിരിക്കുകയും വേണം. ഒരു കുടുംബത്തിന് അപ്രതീക്ഷിതമായ ഒരു ഗുരുതര രോഗം വന്നാൽ ചികിത്സാ ചെലവ് പലപ്പോഴും വലിയ സാമ്പത്തിക ഭാരമാണ്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകാനാണ് കേന്ദ്ര കേരള സർക്കാർ വിവിധ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ചികിത്സയ്ക്കിടെ ഉണ്ടാകുന്ന വലിയ മെഡിക്കൽ ചെലവുകളിൽ നിന്ന് കുടുംബങ്ങളെ സംരക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കേന്ദ്ര കേരള സർക്കാരിന്റെ പ്രധാനപ്പെട്ട ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചാണ്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന പേരിലാണ്. ഒരു കുടുംബത്തിന് വർഷം പരമാവധി 5 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ഈ പദ്ധതിയിലൂടെ ലഭിക്കും. ഈ പദ്ധതി എന്താണ്? ഇതൊരു സൗജന്യ ആരോഗ്യ

ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രധാനമായും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഗുരുതര രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ഇത് രോഗികൾക്ക് സർക്കാർ പൂർണമായും ധനസഹായം നൽകുന്ന ഒരു ആരോഗ്യ പദ്ധതിയാണ്. സർക്കാർ പ്രൈവറ്റ് അംഗീകൃത ആശുപത്രികളിൽ സെക്കൻഡറി ടെർഷറി തരത്തിലുള്ള ആശുപത്രി വാസ ചികിത്സയ്ക്ക് ഒരു കുടുംബത്തിന് വർഷം 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ഇത് മുഖേന ലഭിക്കുന്നതാണ്. ആർക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്? കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതി വരുന്നതിന് മുമ്പ്, അതായത് 2019 മുമ്പ്, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന, കോംപ്രിഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്ന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ, സീനിയർ സിറ്റിസൺസ്, 70 വയസ്സും അതിൽ കൂടുതലുമായ വയോജനങ്ങൾ, കാരുണ്യ ബെനവലൻ ഫണ്ട് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ, സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പിന്നോക്കാർഹ വിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ളവർ, ഇവരെല്ലാം ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ്. ഏതെല്ലാം രോഗങ്ങൾക്കാണ് ഈ പദ്ധതിയിലൂടെ ചികിത്സ ലഭിക്കുന്നത്? ഈ പദ്ധതിയുടെ ഗുണഭോക്താവിന് നേരത്തെ പറഞ്ഞ പോലെ ക്യാഷ്ലെസ്സായി ആണ് ആരോഗ്യ സേവനങ്ങൾ ലഭിക്കുന്നത്. ആശുപത്രി വാസത്തിനു മുമ്പുള്ള 3 ദിവസത്തെയും ആശുപത്രി വാസത്തിന് ശേഷമുള്ള 15 ദിവസത്തെയും ചെലവുകൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. കുടുംബാംഗങ്ങളുടെ എണ്ണം, പ്രായം, ജെൻഡർ എന്നിവയ്ക്ക് യാതൊരു നിയന്ത്രണവുമില്ല. മുൻപുണ്ടായിരുന്ന എല്ലാ രോഗങ്ങളും ആദ്യ ദിവസം മുതൽ തന്നെ ഈ പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ രാജ്യമാകെ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഗുണഭോക്താവിന് ഇന്ത്യയിലെ ഏത് അംഗീകൃത സർക്കാർ പ്രൈവറ്റ് എംപാനൽഡ് ആശുപത്രിയിലും ക്യാഷ്ലെസ്സായി ചികിത്സ നേടാം. ഏകദേശം 1573 ചികിത്സാ നടപടികൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ ചിലവുകളും, അതായത് മരുന്നുകൾ, ഉപകരണങ്ങൾ, രോഗനിർണയ സേവനങ്ങൾ, ഡോക്ടർമാരുടെ ഫീസ്, മുറി വാടക, ഓപ്പറേഷൻ തിയേറ്റർ, ICU, ശസ്ത്രക്രിയ ഫീസ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഹൃദ്രോഗങ്ങൾ, ക്യാൻസർ, ഡയബറ്റിക്സ്, ഉയർന്ന രക്തസമ്മർദ്ദം, സ്ട്രോക്ക്, ശസ്ത്രക്രിയ ആവശ്യമായ രോഗങ്ങൾ, അപകടങ്ങളാൽ ഉണ്ടാകുന്ന പരിക്കുകൾ, ഗുരുതര അണുബാധകൾ എന്നീ രോഗങ്ങളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ ചികിത്സ ലഭിക്കും? നിങ്ങളുടെ ആധാർ കാർഡും മൊബൈൽ നമ്പറും റേഷൻ കാർഡും ഉപയോഗിച്ച് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വെബ്സൈറ്റ് മുഖേനയോ ആയുഷ്മാൻ മിത്ര ആരോഗ്യമിത്ര ഡെസ്ക് മുഖേനയോ നിങ്ങൾക്ക് കാർഡിന് അർഹതയുണ്ട് എന്ന് അറിയുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അർഹരാണെങ്കിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ആയുഷ്മാൻ കാർഡ് നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും. ഈ കാർഡ് ഉപയോഗിച്ച് അംഗീകൃത ആശുപത്രിയിൽ നിങ്ങൾക്ക് ചികിത്സയ്ക്കായി നേരിട്ട് സമീപിക്കാം. കാർഡുണ്ടെങ്കിൽ ഓർക്കുക, ഇന്ത്യയിലെ ഏത് അംഗീകൃത ആശുപത്രിയിൽ നിന്നും ക്യാഷ്ലെസ്സായി ചികിത്സ ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ അടുത്തുള്ള ആശാ വർക്കർമാരായോ ആരോഗ്യ പ്രവർത്തകരായോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അടുത്തുള്ള സർക്കാർ ആശുപത്രിയെയോ സമീപിക്കുക. ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികൾ ഒരു സാമൂഹ്യ സുരക്ഷാ വലയമാണ്. ചികിത്സാ ചെലവ് കാരണം ആരും കടബാധ്യതയിൽ അകപ്പെടാതിരിക്കാൻ, പാവപ്പെട്ട കുടുംബങ്ങൾക്ക് മാന്യമായ ചികിത്സ ഉറപ്പാക്കാൻ, ആരോഗ്യം എല്ലാവർക്കും എന്ന സർക്കാരിന്റെ നയം സാധ്യമാക്കാൻ ഈ പദ്ധതികൾ എല്ലാം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളോ നിങ്ങളുടെ അയൽവാസികളോ ഈ പദ്ധതിക്ക് അർഹരാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാനും ചികിത്സ നേടാനും അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തെയോ ആശാപ്രവർത്തകരെയോ സമീപിക്കുക. ഓർക്കുക, ആരോഗ്യം ഒരു അവകാശമാണ്, അതെല്ലാവർക്കും ലഭ്യമാകണം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: സംഗീത് കാ സഫർ.